തായച്ചനും മുന്നൂതറി മർദ്ദിച്ച് ലോഹനോരോഹമെറിൻ ജമല്ലൻ എപ്പ ഒല്ലുന് മുരുകുന്ന ശിവമോള തോക്ക് തോകിൻ തൂതു നഷ്തുതിമുന സൂകി അലസലോകാർത്തലൻ അലങ്കാരി ഉരുകുന്ന ആപാനികാൻ അൽത്തൻ ചെന്തിരി അമൃമുന്തർ അവാതിരു തറി വായിരറെ ഓൽജിയ ഒൽജി വെൽകര ചലകിയ കറി കറി ഉരുകുൽ ചിമൻ ചാങ്ങാൻ ഇച്ച സലം മേഞ്ചിൻ ലോഹുൻ ബൊകാം ചൂസ്